നമസ്കാരം. മലയാളം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനമാസം 26-ാം തീയതി, വെള്ളിയാഴ്ച. സാഹിത്യരംഗം, ലളിതഗീതങ്ങൾ, അറിയിപ്പുകൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ

0: യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. എം വി റാണിചങ്ക നാളെ രാവിലെ 6 മണിക്ക് സ്വരാദ്വീപ് ലോങ്ഗൈലൻ വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ശ്രീ വിജയപുരത്തേക്കുള്ള ഈ ബോട്ടിന്റെ മടക്കയാത്ര നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്. എം വി കമോട്ട നാളെ രാവിലെ 6:15 ഷഹീദ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:30 ഷഹീദ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടങ്ങും. എം വി നോർത്ത് പാസേജ് നാളെ രാവിലെ 6:15 സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് നാളെ രാവിലെ 8:45 സ്വരാജ് ദ്വീപിൽ നിന്നും ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. എം വി ജോളിബോയ് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 11 മണിക്ക് ഷഹീദ് ദ്വീപ് സ്വരാജ് ദ്വീപ് സ്ട്രേറ്റ് ഐലൻഡ് കദംതല ലോങ് ഐലൻഡ് വഴി രംഗത്തേക്ക് തിരിക്കും. രംഗത്ത് നിന്നും ഇതേ വഴികളിലൂടെ ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര 12 തീയതി രാവിലെ 7 മണിക്ക്. എം വി രംഗത്ത് നാളെ ഉച്ചയ്ക്ക് മുമ്പ് 12 മണിക്ക് ഷഹീദ് ദ്വീപിലേക്ക് തിരിക്കും. ഷഹീദ് ദ്വീപിൽ നിന്നും നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് തിരിക്കുന്ന ഈ ബോട്ടിന്റെ ശ്രീ വിജയപുരത്തേക്കുള്ള മടക്കയാത്ര നാളെ ഉച്ചകഴിഞ്ഞ് 2:30. എം വി കമോട്ട നാളെ വൈകുന്നേരം 5 മണിക്ക് സ്വരാജ് ദ്വീപിലേക്ക് പുറപ്പെട്ട് 12 തീയതി രാവിലെ 5:30 സ്വരാജ് ദ്വീപിൽ നിന്നും ഷഹീദ് ദ്വീപ് വഴി ശ്രീ വിജയപുരത്തേക്ക് മടക്കയാത്ര ആരംഭിക്കും. നിങ്ങൾ കേട്ടത് യാത്രാ ബോട്ടുകളുടെ സമയവിവരം സംബന്ധിച്ച അറിയിപ്പുകൾ. സാഹിത്യ പരിപാടിയിലേക്ക് സ്വാഗതം.
1: മോതിരം, കാരൂരിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരം, റേഡിയോ രൂപാന്തരം MN വിനയകുമാർ.
2: കുഞ്ചു അമ്മാവൻ 74-ാം പിറന്നാൾ ദിവസമാണ് മരിച്ചത്. എങ്ങനെയല്ലേ തുടക്കം?
3: നല്ല ഓർമ്മയുണ്ടല്ലോ.
2: എങ്ങനെ മറക്കാൻ കഴിയും? എന്നാലും ഒരിക്കൽ കൂടി പറയൂ, വിസ്തരിച്ച് പറയൂ, ഞാനും ഇടയിൽ കയറാം.
3: അനായാസമായ മരണം. മക്കളും മരുമക്കളും അദ്ദേഹത്തിന്റെ പിറന്നാൾ സദ്യ ഉണ്ണാൻ കൂടിയിരുന്നു.
2: ആ, ഇനി ഞാൻ പറയാം. അയാൾ 65 വർഷം ആന കയറി നടന്നു. പിന്നെ 2-3 വർഷം കഴിഞ്ഞപ്പോ വലത് കാലിന് സ്വാധീനക്കുറവുണ്ടായി.
3: അതെ, പിന്നെ വീട്ടിൽ നിന്ന് സാധാരണ വെളിയിൽ പോകാറില്ല. ഇരിപ്പായപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അന്വേഷിക്കാൻ മക്കളുണ്ട്. കിഴവനായി വീട്ടിലിരുന്നിട്ടും കുടുംബത്തിലേക്കൊരു ഉപകാരമില്ലെന്ന് പറയാൻ വയ്യ. അദ്ദേഹം വീട്ടിനൊരു കാവലായിരുന്നു. കുട്ടികൾ വികൃതി കാണിക്കുമ്പോഴും ശാഠ്യം പിടിച്ചു കരയുമ്പോഴും അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടാൽ മതി, അവരടങ്ങും.
2: ആ, ഇനി ഞാൻ പറയട്ടെ. തെക്കേ ചായ്പായിരുന്നു അദ്ദേഹത്തിന്റെ മുറി. ഒരടി പൊക്കമുള്ള കയറ്റുകെട്ടിലും 3 മുഴം നീളമുള്ള കാട്ടുപെട്ടിയും ഒരോട്ടുകിട്ടിയും ഒരു പെട്ടകവുമാണ് ആ മുറിയിലെ സാമഗ്രികൾ. പകൽ ഉറങ്ങാതിരിക്കാൻ ഇടയ്ക്കിടെ അദ്ദേഹം വല്ലതും ചെയ്യും. പെട്ടകത്തിന്റെ പിച്ചളക്കെട്ടുകൾ മിനുക്കുക,

0: ഇമ്പനയോലകൊണ്ട് തടുക്ക് നെയ്യുക, ചകിരിനാരുകൊണ്ട് നേർത്ത ചരട് പിരിക്കുക, ഇങ്ങനെ എന്തെങ്കിലും. ശോഷിച്ചു പോയ വലതുകാലിൽ കുഴമ്പ് പുരട്ടി തടവുകയായിരിക്കും ചിലപ്പോൾ.
1: കറുത്ത് തടിച്ച് കുമ്പളങ്ങ പോലെ നരച്ച അദ്ദേഹത്തിൻ്റെ ഇടത്ത് കൈയിലെ ചെറുവിരലിൽ എപ്പോഴും പെട്ടകത്തിൻ്റെ താക്കോലുണ്ടായിരിക്കും. ഇത് വെള്ളി പോലെ മിന്നും വലത് കൈയിലെ ചെറുവിരലിൽ ഒരു മോതിരമുണ്ട്. മോതിരമിട്ട കൈകൊണ്ട് മുഖത്ത് വെള്ളമൊഴിച്ചാൽ ആരോഗ്യത്തിന് കൊള്ളാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് മുക്കാൽ പവൻ കൊണ്ട് മകൻ പണിയിച്ചു കൊടുത്തതാണത്.
0: ആ, ഇനി നീട്ടിക്കൊണ്ടു പോകണ്ട, ഇക്കാവമ്മയെ പ്രവേശിപ്പിക്കാം.
1: അതെ, ഇക്കാവമ്മ. കുഞ്ചുനായർ മരിക്കുമ്പോൾ അവിടെ അവരും ഉണ്ടായിരുന്നു. അമ്പാടിമനക്കിലെ തുപ്പൻ നമ്പൂതിരിയുടെ വിധവ. കുഞ്ചുനായർ അമ്പാടിമനക്കിലെ ആനക്കാരനായിരുന്നല്ലോ.
2: എങ്ങോട്ട് പോകുന്ന വഴിയാ?
3: വല്ലയിടത്തും പോകുന്ന വഴി വേണോ? എനിക്ക് ഇങ്ങോട്ടൊന്ന് വരരുതോ?
2: വരാം വരാം. കുഞ്ഞിക്കാവമ്മ ഇങ്ങോട്ട് വരുന്നത് ഞങ്ങൾക്കൊരു അനുഗ്രഹമാണ്. ദാ ഈ തടുക്കിലേക്ക് ഇരുന്നാട്ടെ. ഞാൻ സ്വയം നെയ്തുണ്ടാക്കിയതാണിത്.
3: അതെയോ? മനോഹരായിരിക്കണു. എങ്ങനെയുണ്ട് ഇപ്പോ?
2: ഏയ്, അസുഖമൊന്നുമില്ല. നടക്കാൻ അല്പം അസ്വാധീനം. ഒരിക്കൽ ആനപ്പുറത്തുനിന്ന് വീണിട്ടുണ്ട്. തൂപ്പൊടിച്ച് ആനയുടെ പുറത്ത് മണ്ണും പൊടിയും തട്ടിക്കളയായിരുന്നു. അപ്പോഴാ അവന് തോന്നിയത് എന്നെ ഒന്ന് കുലുക്കി താഴെയിടാൻ. താഴെ വീണതോടെ ഞാൻ ഉരുണ്ട് മാറിക്കളഞ്ഞു. എന്നാലും അവനൊന്ന് കുത്തി. വലത് കാലിലാ കുത്തിയത്.
3: ഞാനും ഓർക്കുന്നുണ്ട് അതൊക്കെ.
0: നല്ല തുടക്കം അല്ലേ?
1: വയസ്സുകാലത്തെ പ്രണയം മുറുക്കാലിൽ നിന്നാണ് അത് തുടങ്ങുക. ദാ ഇപ്പോൾ കാണാം അത്.
0: വിരലിൽ നിന്ന് താക്കോലൂരി കുഞ്ചുനായർ പെട്ടകം തുറക്കുന്നു.

0: താ മുറുക്കൂ, തിരുമേനി സമ്മാനിച്ചതാ ഈ പെട്ടകം. അമ്പലപ്പുഴ ആറാട്ടിന് ബാലഗോപാലിന് ഭ്രാന്തിളകി. അന്ന് ഞാനല്ലായിരുന്നു ആനക്കാരൻ. ഞാൻ ഉത്സവം കാണാൻ അമ്പലപ്പുഴയ്ക്ക് പോയതാ. അവൻ അന്ന് ഒന്നാന്തരത്തിൽപ്പെട്ട ആനയായിട്ടില്ല, എഴുന്നള്ളിച്ച് ആനയുടെ അകമ്പടിയാനയായിട്ടാണ് അവനെ നിർത്തിയത്. ആറാട്ടിറക്കി എഴുന്നള്ളിച്ച് തലയെക്കെട്ടഴിക്കാൻ തുടങ്ങിയപ്പോൾ ആന തിരിഞ്ഞൊരോട്ടം പോയ വഴിക്ക് വളരെ നാശങ്ങൾ ചെയ്തു. ആനയെ വെടിവെക്കുമെന്നായി. തുപ്പൻ നമ്പൂതിരി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അടിയനൊന്ന് നോക്കട്ടെ ആനയെ വെടിവെക്കണ്ട എന്ന്. എന്നാൽ കുഞ്ചു ഒന്ന് നോക്ക് എന്ന് തിരുമേനി കൽപ്പിച്ചു. ഒരേറു കൊടുത്ത് ഞാൻ ആനയെ ഇരുത്തി. ആന ഇരുന്ന നേരത്തിന് ഓടിച്ചെന്ന് ഇടകൊളുത്തുകയും ചെയ്തു. അന്ന് തിരുമേനി സമ്മാനിച്ചതായി പെട്ടകം. ഞാൻ മനക്കിൽ ആനക്കാരനായതും അന്ന് മുതല.
1: എല്ലാം ഞാൻ ഓർക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ സംബന്ധം ചെയ്ത് രണ്ടാഴ്ച തികയുന്നതിന് മുമ്പാണ് ബാലഗോപാലിന് ഭ്രാന്തിളകിയത്. അന്ന് ആനയെ വെടിവെക്കേണ്ടി വന്നിരുന്നെങ്കിൽ എന്റെ ദോഷം കൊണ്ടാണെന്ന് എല്ലാവരും പറഞ്ഞേനെ.
0: അങ്ങനെയൊന്നും ആരും പറയില്ല. കുഞ്ഞിക്കാവമ്മയെ പറ്റി മാനക്കിലുള്ളവരും പറയുമായിരുന്നു മഹാലക്ഷ്മിയാണെന്ന്.
1: ഇത് തേച്ചും എനിക്ക് ഇത്രയും ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ടല്ലോ.
0: ഇത് കാണുമ്പോ മറ്റെല്ലാ വിഷമങ്ങളും ഞാൻ മറക്കും. എനിക്ക് നല്ല ഉശിരു തോന്നും.
1: കുറെ നാളായി ഇങ്ങോട്ടൊന്ന് വരണം എന്ന് വിചാരിക്കുന്നു. ഇവിടെ വീട്ടുകാരി മരിച്ചപ്പോ വന്നതാ. ഭാഗ്യവതിയായിരുന്നു അവര്.
0: ഞാൻ ഭാഗ്യദോഷിയും. ഞാൻ എന്നും ഓർക്കും നിങ്ങളെയൊക്കെ. വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഓരോന്ന് ഓർത്താണ് സമയം കഴിക്കുന്നത്.
1: ഇവിടെ എന്താ സമയം കഴിക്കാൻ ഇത്ര പ്രയാസം? കൊച്ചു പിള്ളേരുണ്ടല്ലോ. എനിക്കാണെങ്കിൽ വീട്ടിൽ കുഞ്ഞുങ്ങൾ ആരുമില്ല. എല്ലാരും ഓരോ ദിക്കില.
0: പിള്ളേരുണ്ടെങ്കിലും അവരെന്റെ അടുത്തേക്കെങ്ങും വരികയില്ല.
1: ആ ശരി, നേരം കുറേയായി, ഞാൻ പിന്നീട് വരാം.
0: ആറാട്ടിരുന്നുള്ളത് മനക്കല പടിപ്പുരയ്ക്കൽ വന്ന് നിന്നപ്പോഴാണ് കുഞ്ഞിക്കാവിനെ ആദ്യം കണ്ടത്. ബാലഗോപാലിന്റെ പുറത്താണ് എഴുന്നള്ളിച്ചിരുന്നത്. തീവെട്ടികളുടെ പ്രകാശം കൊണ്ട് ആ പ്രദേശം മുഴുവൻ പൊന്നിറമായി. പടിപ്പുരവാതുക്കൽ നിൽക്കുകയായിരുന്നു കുഞ്ഞിക്കാവ്. നെറ്റിപ്പട്ടം കെട്ടിയ ഗംഗാധരനാനയുടെ മത്തകം പോലെയുണ്ട് കസവുകരയുള്ള മുലക്കച്ച കെട്ടിയ മാറിടം. കൗതുകത്തോടും അത്ഭുതത്തോടും കൂടി നോക്കി നിന്നുപോയി താൻ. എത്ര നേരം അങ്ങനെ നിന്നോ എന്തോ. വാദ്യമേളക്കാർ മുമ്പോട്ട് നടന്നപ്പോൾ ആനയും നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് താൻ ധ്യാനത്തിൽ നിന്നുണർന്നത്.

0: പിന്നെ പലപ്പോഴും അവരെ കണ്ടിട്ടുണ്ട്. അനർഹമായ കുതിയോടെ നോക്കിയിട്ടുണ്ട്. അക്കാലത്തൊരിക്കലും അവരോ അവരോട് ഞാനോ സംസാരിച്ചിട്ടില്ല. പലതും പറയാനും കേൾക്കാനും മോഹിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കാവമ്മ എവിടെ? ആനക്കാരൻ കുഞ്ചുനായർ എവിടെ? ഇപ്പോ അവൾ തൻ്റെ വീട്ടിലേക്ക് വന്നു, അടുത്തിരുന്ന് സംസാരിച്ചു. കിളി തോന്നുന്നു.
1: ഒരു മാസം കഴിഞ്ഞു ഞാൻ വന്നു പോയിട്ട് അല്ലേ.
0: ആ ഏതാണ്ട്
1: ഇതങ്ങോട്ട് വാങ്ങണം, ഒരു മുണ്ടും നേരിയതുവാ.
0: അയ്യോ എന്തോന്നാ ഇത്, ഞാൻ നേരിതുമിട്ട് ഉത്സവം കാണാൻ പോകുന്നു.
1: ഉത്സവത്തിന് പോകാനല്ല, വീട്ടിലിരിക്കുമ്പോൾ ഉടുക്കാം, തണുക്കുമ്പോ പുതയ്ക്കാം.
0: അതെ അതെ, നിങ്ങളുടെ മുതലാണ് ഞാൻ പണ്ടും അനുഭവിച്ചിരുന്നത്. ഇതാ പെട്ടകം മുറുക്കണ്ടേ?
1: ഇടികല്ല എന്താ ഉപയോഗിക്കാറില്ലേ?
0: ചതയ്ക്കണോ കുഞ്ഞിക്കാവമ്മക്ക്?
1: എനിക്ക് ചതയ്ക്കണ്ട. ഇതാ മുറുക്കിക്കോളൂ. വിശപ്പും രുചിയൊക്കെ ഉണ്ടല്ലോ അല്ലേ.
0: ഈശ്വരൻ അനുഗ്രഹിച്ചിട്ട് ഇപ്പോഴും സുഖമായിട്ട് ഊണ് കഴിക്കാം. ഈ വയസ്സുകാലത്ത് ബുദ്ധിമുട്ടി ഇവിടെ വരെ നടന്നല്ലോ.
1: നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, എനിക്ക് സുഖക്കേടൊന്നുമില്ല. എന്നും കാലത്തെ അമ്പലക്കുളത്തിൽ പോയി കുളിക്കും, നാലഞ്ച് പ്രദക്ഷിണവും വെക്കും.
0: കാലിന് സ്വാധീനം ഉണ്ടായിരുന്നെങ്കിൽ 10-20 നാഴിക നടക്കാൻ എനിക്കും പ്രയാസം കാണുകയില്ല.
1: ഇതാ ഇലയുടെയാണ്, വായയ്ക്ക് രുചിക്കുറവില്ലെന്നല്ലേ പറഞ്ഞത്?
0: വരുമ്പോഴൊക്കെ എന്തെങ്കിലും കൊണ്ടുവന്നാൽ എനിക്കൊരു ബുദ്ധിമുട്ടാകും.
1: കൊണ്ടുവന്നവർക്കല്ലേ ബുദ്ധിമുട്ട് തോന്നേണ്ടത്?
0: ഏയ് അല്ലല്ല, മേടിക്കുന്നവർക്കും ബുദ്ധിമുട്ട് കാണും.
1: പിള്ളേരാരെങ്കിലും അങ്ങോട്ട് വന്നാൽ കടുമാങ്ങ കൊടുത്തേക്കാം.
0: അതെ അതെ, കുഞ്ഞിക്കാവമ്മ ഒന്നും കയ്യിൽ കൊണ്ടുവരരുത്. വല്ലതും വേണമെങ്കിൽ പിള്ളേരാരെങ്കിലും അങ്ങോട്ട് വരും. ഇത് തന്നെ പുതിഞ്ഞുകെട്ടി കൊണ്ടുവരുന്നത് കണ്ടിട്ട് എനിക്ക് വിഷമം തോന്നി കേട്ടോ. ഞാനിപ്പോഴും അന്നത്തെ പോലെയൊക്കെയാ വിചാരിക്കുന്നത്.
1: അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ വല്ലപ്പോഴും ഇങ്ങോട്ട് വരുന്നത്. എന്താ ഒന്നും മിണ്ടാത്തേ? പെട്ടകത്തിലൊന്നുമില്ലേ? താക്കോൽ ഇങ്ങോട്ട് തരൂ, ഞാൻ ചാതച്ചു തരാം. ദാ മുറുക്കിക്കോളൂ.
0: കട്ടിലിന്റെ അടിയിലിരിക്കുന്ന ഭരണി ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാമോ?
1: കുഴമ്പോ കാലിൽ പുരട്ടാനാ? ഞാൻ പുരട്ടിത്തരാം.
0: അയ്യോ വേണ്ട.
1: അതിനെന്താ, കാലിങ്ങട് നീട്ടു, ഞാൻ പുരട്ടാം.
0: ഇതറിഞ്ഞെങ്കിൽ ഭരണി മാറ്റി വെക്കാൻ ഞാൻ പറയില്ലായിരുന്നു.
1: നോക്കിക്കോളൂ, ഞാൻ ഇത് പുരട്ടി ഒന്ന് തടവിയാ 15 ദിവസത്തേക്ക് പിന്നെ വേദന ഉണ്ടാവില്ല.
0: അത് കഴിയുമ്പോ കുഞ്ഞിക്കാവുമ്മ വരുമായിരിക്കും അല്ലേ.
1: ചേട്ടനേക്കാൾ 7-8 വയസ്സിന് എളുപ്പം ഉണ്ട് എനിക്ക്. എന്നെ പേര് വിളിച്ചാലും ആക്ഷേപമൊന്നുമില്ല.
0: അയ്യോ ഞാൻ പേര് വിളിക്കേയില്ല.
1: ചേട്ടന്റെ ഇഷ്ടം പോലെ വിളിച്ചോളൂ.
2: ഇക്കുറി കുഞ്ഞിക്കാവമ്മ പോയപ്പോ കുഞ്ചുനായർ വിചാരിച്ചത് എന്താണെന്നോ?
3: 65 കാണും വയസ്സ്, എന്നിട്ടും കൊഴുത്തുരുണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ മുടി വെളുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. മുഖത്തിന്റെ മിനുക്കം പോയി, സ്വല്പം കൂടി വലുതായി മുഖം. അന്നത്തെ നിറപ്പകട്ടില്ലിപ്പോൾ. നടക്കുന്നത് കാണാൻ നല്ല ചന്തമുണ്ട്. സ്വഭാവം ഇത്ര നല്ലതാണെന്ന് അറിഞ്ഞിരുന്നില്ല.
2: വളരെ കൃത്യം.
3: പലപ്പോഴും കുഞ്ചുനാർക്ക് കൊടുക്കാൻ എന്തെങ്കിലും അവർ കൊണ്ടുവരും. ശർക്കരയോ കൽക്കണ്ടമോ മുന്തിരിങ്ങായോ ഉണ്ണിയപ്പമോ അങ്ങനെ എന്തെങ്കിലും.
2: ചിലപ്പോ വാസന പുകയില, അല്ലെങ്കിൽ 2-3 രൂപ. മുറുക്കാൻ ചതക്കിലും കുഴമ്പ് പുരട്ടി തടവിലും സാധാരണയായി.
3: അതെ, പ്രണയം മൂത്തു. കുഞ്ഞിക്കാവമ്മ മാസത്തിൽ 2-3 തവണ അയാളെ സന്ദർശിച്ചു പോന്നു. അവർ വരാൻ കാത്തിരിക്കും കുഞ്ചുനായർ.
2: ക്രമേണ കുഞ്ഞിക്കാവമ്മ കുഞ്ചുനായരോടൊപ്പം കട്ടിലിരിക്കാൻ തുടങ്ങി. ചിലപ്പോൾ അവർ പൊട്ടിച്ചിരിക്കും. ചില ദിവസം ആ സ്ത്രീ ഏറെ നേരം അയാളുടെ അടുത്ത് ഇരുന്നെന്നും വരും.
1: പഴയ ആളുകൾ ഓരോരുത്തരായി യാത്ര പറഞ്ഞു, നമ്മള് 4-5 പേരെ ഇനി ബാക്കിയുള്ളൂ.
0: എന്റെ അമ്മോ പഴയ ആളുകളോ? കുഞ്ഞിക്കാവമ്മ പഴയ ആളാണോ? സമ്മന്തം കഴിഞ്ഞ ഇടയ്ക്ക് ആറാട്ട് കാണാൻ മനക്കര പടിപ്പുരയിൽ നിന്നത് ഇന്നലത്തെ പോലെ ഞാൻ ഓർക്കുന്നു. മുലക്കച്ചയും തോടയും ഒന്നും ഇല്ലെങ്കിലും അന്നത്തെ പോലെ ഇരിക്കുന്നു ഇപ്പോഴും.
1: ഇതൊക്കെ നോക്കി വെച്ചിരുന്നു അല്ലേ?
0: ആരായാലും നോക്കി പോകുമായിരുന്നു.
1: ചേട്ടനും അന്നത്തെ പോലെ തന്നെ ഇരിക്കുന്നു.

0: മുടി വെളുത്തന്നേ ഉള്ളൂ, അത് ഭംഗിയാ.
1: കാലം മുന്നോട്ട് പോയപ്പോൾ തമ്മിൽ പ്രത്യേക ബന്ധമുണ്ടെന്ന് ഇരുവർക്കും തോന്നി. കുഞ്ഞിക്കാവിനെ സന്തോഷിപ്പിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു.
2: കുഞ്ചു നായർക്ക് ഒരു ബുദ്ധിമുട്ടും വരാതെ നോക്കണമെന്നൊരു തോന്നൽ കുഞ്ഞിക്കാവിനുണ്ടായി.
1: മനക്കിലുള്ളവർ ഒന്നും അന്വേഷിച്ചില്ലെങ്കിലും അമ്മാവനെ സ്വന്തം അമ്മാവനെ പോലെയാ കുഞ്ഞിക്കാവമ്മ കരുതുന്നതെന്ന് അയാളുടെ വീട്ടിലുള്ളവർ പറഞ്ഞു.
2: ഒരു ദിവസം കുഞ്ചു നായർ കുഞ്ഞിക്കാവിന്റെ വലത് കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു,
3: എന്നോട് ഇത്രയും സ്നേഹം കാണിച്ചില്ലേ, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുക, തടസ്സം പറയരുത്.
0: അതെന്താ തടസ്സം പറയുമെന്ന് ഇത്ര സംശയം?
2: കുഞ്ചുനായർ തന്റെ മോതിരമൂരി ആ വിധവയുടെ അണിവിരലിൽ അണിയിച്ചു.
1: അയാളുടെ പരുക്കൻ കൈപിടിച്ച് കുഞ്ഞിക്കാവമ്മ തന്റെ മൃദുവായ മുഖത്തമർത്തി. മോതിരത്തിൽ നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു,
0: എനിക്ക് പാകമാ. ചേട്ടന് നടക്കാമെങ്കിൽ വീട്ടിലേക്ക് ഒന്ന് വരൂ.
3: അയ്യോ, നടക്കാൻ മേല, വല്ല തരത്തിൽ അങ്ങോട്ട് വരാമെന്ന് വെക്കുക, തിരിച്ചു പോരാൻ വിഷമിക്കും.
0: തിരിച്ചു പോരാൻ വിഷമം തോന്നിയാൽ അഞ്ചാറ് ദിവസം അവിടെ താമസിക്കണം.
3: വരാ, പിന്നെ വരാ. അടുത്ത വ്യാഴാഴ്ച എന്റെ പുറന്നാളാ.
0: അതെയോ?
3: അത് കഴിഞ്ഞ് വരാം. പുറന്നാളിന് കുഞ്ഞിക്കാവ് വരണം കേട്ടോ.
1: കുഞ്ചുനായരുടെ 74-ാം പിറന്നാളിന് കുഞ്ഞിക്കാവും ചെന്നു.
2: അദ്ദേഹം മരിച്ചതിന്റെ ദുഃഖം ഒന്ന് തണുത്തപ്പോൾ വീട്ടിലുള്ളവർ മോതിരം അന്വേഷിച്ചു. ആരെടുത്തു, എവിടെ വെച്ചു? താക്കോൽ കയ്യിൽ നിന്ന് ഊരിയവർ മോതിരവും മൂരിക്കാണുമല്ലോ, വല്ലവരും തട്ടിക്കൊണ്ടുപോയോ?
1: പെട്ടകത്തിലും കണ്ടില്ല, ഈയിടെ അത് കയ്യിൽ കാണാറില്ല. വല്ലെടുത്ത് മൂരി വെച്ചിട്ട് കാക്കയോ എലിയോ കൊണ്ടുപോയതാണോ?
2: ആരും കട്ടെടുക്കാനിടയില്ല, അമ്മാവന് ബോധമില്ലാതെ കിടന്നില്ലല്ലോ. ഈ ദിവസങ്ങളിൽ ഇവിടെ വിശേഷിച്ച് ആരും വന്നില്ല. കുഞ്ഞിക്കാവ് ചേച്ചിയെ വല്ലപ്പോഴും വരാറുള്ളൂ. മോതിരത്തോട് ചേർത്ത് അവരുടെ പേര് പറഞ്ഞാൽ മഹാപാപമുണ്ട്.
1: പൊന്നണിഞ്ഞ് മതിയും കൊതിയും തീർന്നവരാണവർ. അവരുടെ പെട്ടിയിൽ ഇപ്പോഴും കാണും 100 പവന്റെ ഉരുപ്പടി. മുറ്റത്തോ പറമ്പിലോ എങ്ങാനും നോക്കാം, കണ്ടില്ലെങ്കിൽ മിണ്ടണ്ട.
2: ഇങ്ങനെയൊക്കെ അവിടെ പറച്ചിലുണ്ടായി.
4: മോതിരം കാരൂരിന്റെ കഥയുടെ റേഡിയോ ആവിഷ്കാരമാണ് നിങ്ങൾ കേട്ടത്. റേഡിയോ രൂപാന്തരം MN വിനയകുമാർ. പങ്കെടുത്തവർ കുമ്പളം പീറ്റർ, KN വിജയം, ഹരീഷ് എം പശുപതി, രഞ്ജിത്ത് മങ്കുഴി. സംവിധാനം ഉമാബാലൻ.
5: സാഹിത്യ പരിപാടി സമാപിച്ചു. ലളിതഗാനങ്ങൾ ആദ്യം P. സുശീലാദേവി ആലപിച്ച ഗാനം

0: ഇനി ഒരിടവേള.
1: Most TVs keep you tied to the city, but you deserve the freedom to explore. Introducing the Maruti Suzuki e-Vitara. With its massive 61 kilowatt-hour battery and a range of 543 kilometers, the horizon is finally yours. Own it for rupees 10.99 lakh with a battery EMI of just rupees 3.99 per kilometer. Backed by India's largest charging network, India Goes Electric.
0: നിർമ്മാതാക്കൾ, ഉള്ളടക്കം നിർമ്മിക്കുന്നവർ, നിർമ്മാണ കമ്പനികൾ, പകർപ്പവകാശ ഉടമകൾ, വിവരശേഖരണ വ്യക്തികൾ എന്നിവരുടെ ശ്രദ്ധയ്ക്കായുള്ള പ്രത്യേക അറിയിപ്പ്. ഉയർന്ന നിലവാരമുള്ള റേഡിയോ പരിപാടികൾ ലഭ്യമാക്കുന്നതിനായി ആകാശവാണി ശ്രീ വിജയപുരം നിലയത്തിലേക്ക് പരിപാടികൾ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനായി പ്രസാർഭാരതി ഔദ്യോഗികമായി NIPP വിജ്ഞാപനം വഴി അപേക്ഷകൾ ക്ഷണിക്കുന്നു. പ്രസ്തുത പരിപാടി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ മൂന്ന് രീതികളിലായാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഒന്ന്, റവന്യൂ ഷെയറിംഗ് മോഡ് അഥവാ വരുമാനം പങ്കിടുന്ന രീതി. രണ്ട്, സ്പോൺസേഡ് പ്രോഗ്രാം അഥവാ പ്രായോജകരെ കണ്ടെത്തി അവതരിപ്പിക്കുന്ന രീതി. മൂന്ന്, ഗ്രാറ്റിസ് മോഡ് അഥവാ സൗജന്യമായി നൽകുന്ന രീതി. ഈ വിജ്ഞാപന പ്രകാരം സമർപ്പിക്കാവുന്ന

വിവിധ പരിപാടികൾ ഇനി പറയുന്നവയാണ്: റേഡിയോ നാടകങ്ങൾ, ഡോക്യുമെന്ററീസ് അഥവാ റേഡിയോ ഫീച്ചറുകൾ, കഥാ അവതരണം, ഓഡിയോ പരമ്പരകൾ, പുതുമയാർന്നതും വേറിട്ടതുമായ ശ്രവ്യ രൂപങ്ങൾ, പോഡ്കാസ്റ്റുകൾ, ക്വിസ് മത്സരങ്ങൾ, സംഗീത പ്രാധാന്യമുള്ള പരിപാടികൾ എന്നിവയാണ് ഇവ. താൽപ്പര്യമുള്ള അപേക്ഷകർ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് മുൻപ് പ്രസാർഭാരതി കണ്ടന്റ് സോഴ്സിംഗ് പോളിസി 2024 എന്നതിന്റെ ഏറ്റവും പുതിയ ഭേദഗതികളും ശ്രദ്ധാപൂർവം വായിക്കേണ്ടതാണ്. ഈ നയത്തിൽ അപേക്ഷായോഗ്യത, പരിപാടി മാർഗനിർദ്ദേശങ്ങൾ, കരാർ വ്യവസ്ഥകൾ, ആകാശവാണിയുടെ പ്രക്ഷേപണ ചട്ടങ്ങൾ, വരുമാനം പങ്കിടൽ, വാണിജ്യ പരസ്യ ചട്ടങ്ങൾ എന്നിവയുടെ വിശദാംശങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യരായ അപേക്ഷകർ നിർദ്ദിഷ്ട മാതൃകയിൽ ആവശ്യമായ എല്ലാ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം തങ്ങളുടെ നിർദ്ദേശങ്ങൾ HOOAR@prasarbharathi.gov.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് സമർപ്പിക്കേണ്ടതാണ്. വിശദമായ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷാ നടപടിക്രമങ്ങൾക്കും പ്രസാർഭാരതിയുടെയും ആകാശവാണിയുടെയും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിക്കാവുന്നതാണ്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 2026 ജൂലൈ 31. ഇന്ത്യയുടെ പൊതുസേവന പ്രക്ഷേപണ ശൃംഖലയിലേക്ക് നിങ്ങളുടെ സൃഷ്ടിപരമായ ഉള്ളടക്കം എത്തിക്കാനുള്ള ഈ സുവർണാവസരം ഏവരും പരമാവധി പ്രയോജനപ്പെടുത്തുക. പൊതു താൽപര്യാർത്ഥം ആകാശവാണി പുറത്തിറക്കിയതാണ് ഈ പ്രത്യേക അറിയിപ്പ്. അറിയിപ്പ് സമാപിച്ചു. ലളിതഗാനങ്ങൾ തുടരുന്നു. ആലാപനം ജി വേണുഗോപാൽ.